ലോകിച്ചാൻ അങ്ങ് കളിതഴിഞ്ഞൊരവസമയൂൺ ഈ ലോട്ടുച്ചൊരവസമനട്ടിക്കു അട്ടാട്ടക്കുന്നി തായ്മ കിങ്ങുള്ള മലിയിലിനറേക്കണ്ണ മതില്ലുമ ഫിഫ്റ്റി താറ് മിനക്സി ജിബിയാരോടവസമകമ തിത്തകപ്പിയുള്ളുമാരു ടാക്കോ തിത്തിറങ്ങി ഇനുക്ഷുണ്ണി തിപ്പിക്കല്ലറിലവസമയൂൺ ഇനുക്ഷുണ്ണി ഇലാ അങ്ങിക്കട്ടിങ്ങി തിറ്റകട്ടിനുവാട്ടിങ്ങിനായത്താത്തോറുകമ തപ്പോ അങ്ങയൊക്കാർ കയ്യത്തിഞ്ഞിട്ടുണില്ലുവി ഉള്ളുട്ടി നമുക്കിനായത്താത്തൊരുകാങ്ങറ്റ ഇലങ്ങാർ സുപ്പക്ഷുവി ജയക്കെട്ടാകുമകമട്ടേമ ഇക്കാമല്ലറിഞ്ഞകുറു കച്ചിതാരമ്മ പികരോമങ്ങാമ ജയക്കെട്ടാക്ടുവാറുള്ളവസമയുങ്ങ ആക്കി കിട്ടുകുറുക്കൂറവസമം മറ്റേ ടൈസമൺ ന്യൂബേക്സ് ചോക്ക ഫിഫ്റ്റി സെമൺ ഇമി കട്ടാക്ടുട്ടരു കുക്കും നിഗ്ലു തമായക്കുന്നി മണ പിയോപ്പലവസമ കട്ട ടൈമ ടൈമ നെയ്ലോക്ലുണി തക്കരണ ഇലിഞ്ഞാകാട്ടുങ്ങ അങ്ങക്കറില്ലുങ്ങിങ്ങുള്ളമ്മി ദൈസ്യമൻ പട്ടാളിലവസമകമ്മ ഇലിഞ്ഞാകുന്ന കൊണ്ടു കൂകനയുമേശാരകല്ലുട്ടരി തക്കനും കൂകനയുമ വണ്ണമ്മട്ടാട്ടാട്ട കുക്ക ജട്ടാവന് കൂകനയു ഇത്തിവിനാങ്ങനെ ഉക്കിന്നുട്ടി എങ്ങോട്ട കുക്കലോ കമനിക്കുന്നു ടപ്പണി കൂങ്ങനെയും ടക്കലത്തു അങ്ങനേരട്ട ഇരിഞ്ഞാട്ടുട്ടി കിട്ട പൂങ്ങട്ട ടപ്പനേലത്തില്ലുട്ടൊരു ശക്കിക്ക് ശക്കുക്ക് ടാക്കൊട്ടിക്കുട്ടി ടിക്കറ്റിലുട്ടിങ്ങി രശനിക്കലോട്ടില്ല ടൈമായ പട്ടാളിൽ ഓസമകമ തമന്നോട്ടുണി അയപ്പട്ടാകമയില കിമ്മത്താകയൊക്കെ കണ്ണു ചർലയാട്ടിച്ചില്ലു മക്കൂന്നി സഖ്യമട കിമ്മിങ്ങനെ ആട്ടാട്ടമട കിമ്മിങ്ങനെ ഓക്കെ ഉമ്മട്ടില്ലൂ നൈന കിമ്മിൻ കിമ്മിനില്ല ഓസമവങ്ങ കൈക്കാട് കിമ്മിനെ കൂട്ടിയില്ലുകി ടൈം ആക്കാകുട്ടില്ലു കൂട്ടാവുങ്ങ ഇക്ക കശം മൂട്ടിയില്ല ഓസം മികട്ട ഇക്ക കശം മേട്ടങ്ങോട്ടില്ലുട്ട ടാക്കുവാങ്ങ കുക്കരു ഇലകി ഇലകില്ലുട്ടിക്കു സഖിക്കുക്ക് ടാക്കുക കക്കോട് ഒരാശ്രമിയണങ്ങാക്കുന്നു ടാവാൻ ഇത്തിവിങ്ങാട്ടിന്നില്ലുട്ടി ഉപകു അങ്ങ കുക്കരു ടാക്ക ഉപകുട്ടു ഇലകിട്ടിക്കു ടപ്പണി ഇക്ക കശം മേ കല്ലുണച്ചാകാട്ടിലോട്ട ഉടുക്സമലത്തുട്ട ഇമ്മക്കിത്തോരോട്ടില്ലുകു ഇലകിയ വൂട്ടാന്ന ഈശുമായ കുട്ടി ജോലോടോസമന്ന തമന്ന ഉണിക്കാകുന്ന സിവല്ലിയാടി തന്നെ ഇല ഉണിക്കാകുന്നിട്ടു കാലുകിലോട്ടക മണ്ണ ഉണിക്കാകുന്നിട്ടക ഇല ഇന്നങ്ങ ടൈമായിട്ടിക്കു ഇലക്കൂറും മികട്ട ഇനോയുന്നെ കാട്ട് കിശിമറങ്ങി മറ്റു ടൈക്കു അങ്ങയൊക്കാകലോട്ട് പുള്ളി തമങ്ങി ഉപകു കിത്തൊങ്ങറിയാവരോട്ടുട്ടിക്കു ടൈക്കണി ടൈമായിട്ട് ഇനോകരോട്ടുട്ട ചുരി കിശേൻ തമന്ന കങ്ങുണ ഇത്തുട്ടൊക്കെ പിയാക്കൊമ്മി ടൈമയച്ചുട്ടി കിശിമങ്ങി നട്ടിക്കു കിശേനെ ഉപകു ഉണിക്കാകുന്നൊരു അസമങ്ങി ഞെട്ടി കൂട്ടായി മേച്ചിട്ടു ആകാരൊക്കെ ഈശുമ കട്ടർന്ന് കട്ട ഇനിവശിത്തേ ഇല്ലങ്ങനെ ഇലവു ഈശുമൊക്കെ കൊണ്ടില്ല അസമങ്ങ ഈശുമായ കൂട്ടില്ലുണി ശിവണിങ്ങ കൂട്ടു ടൈമേ കട്ട നിൽക്കൂടുന്നു ടൈമേ കട്ട നിൽക്കൂടുന്നില്ല അക്കുട്ടിക്ഷ കറ്റിയാണ് ഇങ്ങനുള്ളി ആന്നെ വിലയാകുന്ന കട്ടൊരവസമല്ലുണി കിശേണി അക്കുട്ടക്കൊന്ന് ഇത്തിയാട്ടില്ലുട്ട ടൈമന്നായിലോസമങ്മൻ തന്നെ ഇലകിലോസമയുണ്ട് തമ്മൻ അറ്റാറ്റമുണിക്കാറിയങ്ങ സി ബി സി കുട്ടുശാലോസമങ്ങയകലോക കിശേണ രൂപങ്ങ ഉണിക്കാറില്ല ടാസമങ്ങി നക്കുമ ഇനുകരങ്ങുട്ടുശായ കുരങ്ങി അട്ടുണു ഇല ഉപകായ്പകലോ
කිසියනේ උනිකාවේ ෂෝකඩෝ.